0: Vibe FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. കലക്കൻ റീചാർജ്.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. അങ്ങനെ മറ്റൊരു തിങ്കളാഴ്ച കൂടി നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കൂടെ ഞാൻ ടാറിയ. ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. തിങ്കളാഴ്ച രാവിലെ 7 മണി എന്ന് പറഞ്ഞാൽ കലക്കനായിട്ടുള്ള നമ്മുടെ കലക്കൻ റീചാർജിന്റെ ടൈമാണ്. സോ നമ്മുടെ ഈ മൺഡേ സിക്നസ് മാറ്റിവെച്ച് വളരെ എനർജറ്റിക് ആയിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഹിൻറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ വഴിയും പറഞ്ഞു തരാം. അതിനു മുമ്പ് കുറച്ചും കൂടി ഒന്ന് സെറ്റാവാൻ രാവിലെ നമ്മുടെ ഒരു എനർജി ബൂസ്റ്റർ പോലെ, ഒരു സ്മൂത്തി തരുന്ന എനർജി പോലെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ ട്രാക്കിലേക്ക് പോയി വരാം.

0: dropped with.
1: VibeFM 104.6. നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
4: Vibe FM 104.6. Hey, ivide ella vibe aanu. Kalakan recharge.
5: നമ്മുടെ എനർജി ലെവലൊക്കെ എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചില പൊടിക്കൈകൾ രാവിലെ തന്നെ നമ്മൾ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ അധികം വൈബാവാൻ ദിവസം, അതായത് രാവിലെ ആ മോർണിംഗ് കുറച്ചുകൂടെ എനർജറ്റിക് ആവാൻ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കുറച്ച് വിത്തുകൾ ആഡ് ചെയ്യാം. വിത്തുകൾ മീൻസ് യെസ് സീഡ്സ്, അതായത് ഇപ്പൊ പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്സ്, അങ്ങനെ പോലെയുള്ള സീഡ്സുകളില്ലേ, ഇതൊക്കെ എത്രത്തോളം നമ്മുടെ ഡയറ്റിൽ, അതും പ്രത്യേകിച്ച് രാവിലത്തെ ഒരു ഡയറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു, അത്രയും എനർജി ബൂസ്റ്റർ ആയിട്ട് ഇത് മാറും എന്നാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത്. സോ സ്റ്റേ ഹെൽത്തി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ദാ ഈ പറയുന്ന സീഡ്സിനെ ഇതുവരെ ആഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ആഡ് ചെയ്തോളൂ. ചിയ സീഡ്സ് ദേ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഇത്ര മണിക്കൂർ വെച്ച് അതിനെ മുളപ്പിച്ചിട്ട് മാത്രം, മുളപ്പിച്ചിട്ടല്ലോ ഈ വീർത്തുവരുന്നതിനാണ്, കുതിർത്തിട്ട് മാത്രം കഴിക്കുക കേട്ടോ. എന്തായാലും വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് എപ്പോഴും വളരെ ശ്രദ്ധയോടെ നോക്കുക. നല്ല ഫുഡുകൾ മാത്രം കഴിക്കുക. അങ്ങനെ നല്ല ശീലങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളും വളരെ ഹെൽത്തി ആയിട്ട് വരും, നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടുതൽ അടിപൊളിയാവും. ആൻഡ് നമ്മളും നമ്മുടെ എനർജി കൂടുന്ന അനുസരിച്ച് കൂടുതൽ ക്രിയേറ്റീവ് ആവും. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സോ നമ്മുടെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം, പാട്ട് കേട്ട് തിരിച്ചു
6: വരാം. ഞങ്ങൾ

0: കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പരാത്ത, ബേബി ബട്ടൂര കോംബോയും അതും ജസ്റ്റ് $15.
1: അപ്പൊ ലഞ്ചിന്റെ കാര്യം?
0: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡിലും ബുഫേ ലഞ്ചും ഉണ്ട്. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM. സലിം ഹസൻസ് കിങ്സ് പാർക്ക്, 35 Hobson Street, Auckland, CBD. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.
1: ഇന്ന് മറ്റൊരു സെലിബ്രിറ്റിയുടെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. കൂടി ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് എഫ്എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഇപ്പോഴത്തെ ബോളിവുഡിന്റെ സെൻസേഷൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും, യെസ്, ദ വൺ ആൻഡ് ഓൺലി കൃതി സനോൺ. പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കും. എന്നാൽ കൃതിക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഇപ്പോ ബോളിവുഡ് ആവട്ടെ, മൊത്തത്തിൽ കൃതിക്ക് ഒരു ഫാൻ ബേസ് വല്ലാതെ കൂടുന്നുണ്ട്. ആ കൃതിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇത്. July 27th ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൃതിക്ക് വൈബ് എഫ്എം ഒരു കിടിലൻ ഹാപ്പി ബർത്ത്ഡേ പറയാണ്. ആൻഡ് ലെറ്റ്സ് സെലിബ്രേറ്റ് ഹർ ബർത്ത്ഡേ വിത്ത് ഹർ ഓജി പരം സുന്ദരി.

0: about the culture. We play it.
1: Vibe FM 104.6. ഇവിടെയുള്ള വൈബ് ആണ്. നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
4: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.
5: ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ദാ എത്ര ദൂരെയാണെങ്കിലും നമ്മളെ കുറച്ച് ഹേർട്ട് ചെയ്യും അല്ലെ. എനിവേ, ദാ ഇപ്പോ നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇവിടെ ന്യൂസിലൻഡിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. സോ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എത്രത്തോളം ഐക്യദാർഢ്യം അതിന് പ്രഖ്യാപിക്കാമോ അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പല രീതിയിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ നോക്കുന്നുണ്ട്. അവർക്കുള്ള ഫുഡ്സ്, ബാക്കി കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം അവിടുത്തെ ഓൺലൈൻ ആപ്സ് വഴി അവർക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ, ഫുഡുകളൊക്കെ എത്തിക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നമുക്കിവിടെ ഇരുന്ന് എത്ര കാര്യം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരും ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇപ്പോഴും സോനം വാങ്ചുക് എന്ന് പറയുന്ന ആള് ആരാണെന്ന് പോലും അറിയാത്ത കുറെ ആൾക്കാരോടെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് അവർന്ന് കേൾക്കാൻ വേണ്ടി പറയാണ്, 9 വയസ്സ് വരെ സ്കൂള് കാണാത്ത ഒരു ആള്, 9 വയസ്സ് വരെ സ്കൂളിന്റെ പടി ചവിട്ടിയിട്ടില്ലാത്ത ഒരാള്, ഇന്ന് രാജ്യത്തിന്റെ പരീക്ഷാ സിസ്റ്റത്തിനെതിരെയാണ് ഡൽഹിയില് ഹങ്കർ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലഡാക്കിലെ ഒരു സ്കൂൾ പോലും ഇല്ലാത്ത ഗ്രാമത്തിൽ ജനനം, 9 വയസ്സ് വരെ ക്ലാസ് മുറി കണ്ടിട്ടില്ല, 11 വയസ്സിൽ ഡൽഹിയിലേക്ക് നാട് വിട്ടു. ഇന്ന് അതേ ഡൽഹിയുടെ മണ്ണിൽ അദ്ദേഹം ഒരു പറ്റം വിദ്യാർത്ഥികൾക്കായി, ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കായി ഹങ്കർ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നീതി നടപ്പാവട്ടെ, നല്ലത് വിജയിക്കട്ടെ. ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം എപ്പോഴും വൈബായിട്ടിരിക്കട്ടെ.